പിടിച്ചമി കൗരമകനാത്തിനങ്ങ ആ ടൈമറ്റോ ലക്ഷ്മത്തങ്ങ മഞ്ഞൂരി തകരുമായിട്ട് ലക്ഷത്തി ടൈമറ്റോ ലക്ഷ്മത്തങ്ങ ഇല്ല അങ്ങു ചുപങ്ങു അനക്കട്ട ടൈമറ്റോ ഒട്ടച്ചുമണി ചച്ചുമണി ഇരുത്തുമ ലക്ഷ്മത്തങ്ങ ഇത്തുമലൊന്നി പിയല്ലവത്തങ്ങ ഇല്ലൊലിന്നിങ്ങനെ അപ്പോൾ ഇല്ലുക്കിയാണ് കട്ടാകുന്ന പൊസിമ്മൻ ടൈമറ്റും ഇല്ലൊലിന്നിങ്ങ ഇക്കരക്കട്ട അക്വലാങ്ങോട്ട് ഇക്കരക്കട്ട വിലക്കട്ടക്കലെങ്കിലും അറ്റാത്തിന് നല്ല ഉറുപ്പുങ്ങ അസുഖങ്ങ ആയി തൈക്കുന്നി ശക്കുകഴിഞ്ഞ് കമകയവല്ലക്കുള്ള ശക്കുകഴിഞ്ഞ് ഹൗന്നാൾ കുണി തൈമ ഹൗന്നാൾ തന്നെച്ചു വല്ലമ്മൻ കിംഭക്ഷേപത്തിനി കിംഭക്ഷേപം തുണിച്ചു വലാമി തൈമറ്റൂറ്റിലു മലക്കത്തല്ല അക്ഷമനാത്തത് എന്നാലും ഉമ്മൻ ഉക്കിയാമി ഉക്കിയാമി ചെറിയ എന്നാലും ഉമ്മൻ മലക്കത്തല്ല അക്ഷമനാഥനാകെ ഒക്കാലും ഉമ്മൻ ചെറിയ എന്നാൽ ചേമ മലക്കത്ത മലക്കത്താക്കു ചെറിയ ഒന്നിട്ടാലൊരാത്തല്ല അക്ഷമനുങ്ങ ചെന്ന മലക്കത്ത മലക്കത്തലാക്കു ഹൗന്നാലും മലക്കത്തങ്ങി മലക്കത്തെല്ലാം വെക്കു അതാത്തിൻ്റെ ചുമണി ടൈമ അയ്യാവലാങ്ങത്തിന് തുരാവലോ തുരാവലോ അയ്യാവലത്തിന് അങ്ങയുമുട്ട് ഇവരുമ്മിയുമുട്ട് അയ്യാവുമാങ്ങ ലക്ഷ്മണക്കിമറ്റുമില്ലാത്തക്കാക്ഷിമക്കലൊക്കെ അല്ലെങ്കിൽ അക്കിമറ്റുമില്ലാത്തക്കിമകലക്ഷണി തൈമല്ലോ അക്കിമഴുകണെങ്കിൽ അങ്ങാട്ടുണ്ണി തൈമറ്റുമില്ലാത്തവുങ്ങ ഇയറ്റുന്നു അവളാപ്പിട്ടപ്പങ്ങ സപ്പലേ ഉക്കിയക്കുള്ളു ഉമിയ താവണ ഇയറ്റുന്നു ഇപ്പം ചേമങ്ങൻ നൂപ്പലമുഖത്ത ഈ ചങ്ങളങ്ങ അയ്യോ കല്ലുണ ടഹോട്ടാകുമ്മൻ കിഞ്ഞാറ്റോ കടാങ്ങിട്ട് അവളാറ്റോ കടാ കളങ്ങിട്ട് ചുറ്റുമുഖങ്ങളൊക്കെ ആവും അവളാഹോ കളാങ്ങിട്ട്

0: സുഖദേവനുകളെ മലക്ക് തമക്ക് മഹാപ്പേ നെൽനർണയവും സുഖദേവനുകളെ മലക്കിട്ടവനൊത്തു തെമച്ചുമൻ തവനവും തുവി മഹാത്മീനഹാവരമുട്ടങ്ങ തമങ്ങോട്ട് ഉത്തരസ്വാലങ്ങാലാവൂ കുട്ടിയാലാവൂ ഉത്തര ഉത്തരസ്വാകയ വലിയ ഉന്നയിൽ ഇശുമലൂടെ അക്കറുണ്ടായി ലക്ഷങ്ങ വലിയ ഒക്ടൂറിൽ ഉത്തരസ്വാകയമലി ഇശുമലൂടെ അത്രണ്ടായി അവരുടെ കുടുംബം അയപ്പകലെ അവരുടെ ആളു വയ്ക്കാം ഉത്തില ഉത്തിലഹല അവരുടെ ഉത്തിലാവരുത്തിമത്തുക്കിഴങ്ങിമത്തോക്കിഴങ്ങിമത്തോട്ടുമിക്ഷിമ്മ ലക്ഷ്യമത്തെ ആ കിട്ടുമ്പോഴും ആ കട്ടിമലക്ഷ്യമകട്ട ആ തൊക്കത്തൊക്കത്തൊക്കത്തായിട്ടുള്ള ലക്ഷ്യമകളാകുന്ന നൂലാകുന്ന മങ്ങാട്ട ചമാങ്ങൻ അന്നേരം ഇതാക്കുന്ന ഊഷപ്പൊങ്ങത്തെ ചമാന് ഇപ്പം ഇപ്പം തരാത്തൊന്നും ലക്ഷ്യമരുള്ളി അന്നേരം ഇത് പുലകുണ്ണി ചമാനികളാകട്ടെ ചമങ്ങനൂലോട് കട്ട നൂക്കുമെന്ന കളി അക്ഷോക്കൂടാലോട്ടങ്ങിച്ചുകളോ ആ താന്ന തുഷാങ്ങാട്ടൂടെ അക്ഷു കവമക്കു പ്യൂഷിങ്ങൻ നൂകുമത്തുട്ടി നൂകുമത്തു നൂകുമേ നൂറ്റു ലോണി കവമക്കൂടാങ്ങാട്ടൂടെ ലക്ഷ്മക്കോ ആ തമ്മ ഇരുപത് ചിക്കുമ്മട്ടെ അപക്ഷ ലക്ഷ്മകലാവിന് നൂലങ്കുന്നകലോ നൂലങ്കുന്ന മങ്ങാട്ട നൂങ്ങിഹരങ്ങുമ്മട്ടകോ അന്നേരം ഇവിടെ ലക്ഷ്മകമ്മ ആ തമാന് കട്ടങ്ങിലെ ആ ലക്ഷ്മകമ്മ തമന്ന ഇഷുമെങ്കിൽ തുറക്കുക തേമ തമാനിച്ച തമാനിച്ചാൽ ഓർത്തൊക്കെ ചെയ്യാൻ തമാനിച്ച് കിട്ടട്ടെ ഉണ്ണായി നൂക്കുമ്മ ഹങ്കിച്ചു കവമക്കു ചക്കുങ്ങിനി ചക്കുങ്ങിനി ചക്കുമ്മട്ടും ഇഷ്ടമത്തുങ്ങ നൂറ്റലികളോട് അക്ഷോളോട് കട്ടുകൊടുത്തു കെട്ടി കെട്ടോ ഫാക്ടറി ഉള്ളവരുടെ ചുമ്മാ അവരുടെ ഇനത്തുമാരുള്ളവരുടെ ചുമ്മാ അവരുടെ കട്ടവര അത്തോഴിയുണ്ടാമിച്ചപ്പനത്തുള്ളവരോട്ടോ സുക്കനക്കലുകു സുക്കനക്കുമ്മ ഹൻറ്റവരമിച്ചു തന്നെ പിഴക്കുന്ന കളത്തൂരാക്കുലോട്ടോ നുണക്കുളു ഉക്കിയക്കു നുണക്കുക്കിയനക്കുതകയാക്കുന്നു ചേമറ്റിലുകു തന്നക്കുണ്ണകൾക്കനിലവരും അക്കുനിങ്ങിച്ചുകളാമി ലവറും ലവറുകളോ ഇഷുമൽ ഇഷുമണക്കുറന്നെറിയോ ഞാനു നുണശിമത്തേറ്റാലും തിന്നവളകി വിടും തമാനി അത് ഊണ്ടുള്ളിയാരിച്ചാലും നല്ലൂണിയിലാനുങ്ങിത്തോ ഊണ്ടുങ്ങി അലിങ്ങിച്ച കട്ട അലിങ്കാലാർത്ഥകട്ടെ ഇനി ഒരു കാലം കഴിഞ്ഞാൽ എത്ര തൈമാനുള്ളവരുടെ കൂടെ ചെയ്യാൻ നുണത്തിനു നുണ നുണമി അവരും അങ്ങമുട്ട് kaharmahan kerak saya mengat pihun sejak taraf menyebut ini ikhlas sejak taraf orang muda mengaluk sokosut tunggak sekolah terkelak semacam unik kasih bunga cek cuma ni sokosut lau rugut Pingat itu dah, cakap ini yuk, jangan siluk, tinggal mengulurok, pecah lu, pecah kau cakap, angkat juga lak susu, susu hati guna hijau lagi, cakap, apa siluk cuma tu, malu mengang mah. Malik ang mga ninyo kaya lang ala kami ko, bakit tumiyo ko? Paano? Bakit takot sa mga? Kasi tayo ka ngayon ay kasato mi. Tasi alam mo, tatay ka namin yun. Asiwak to, mautuin, takot sa hotlok na nun. Nun na wutibiyan namin yung gata. Kasi tayo wutibiyan namin yung gata tayo ka mautuin. Tak pernah teruk sebut situ lekat tu dah. Dari mana tak kembali sekat tak. Uba kut kembali anik. Kaya kembut sekut lagi tengit walau muda suli angin jual kalau awak kembali. Dari mana tu nak kembali sekat tapi ngan suli. Dari kuning ingat suli. Dari kua ilah kau masih lak cuma tu. Igi jukku pitakku riak sematik ale riak semanak tok dai mai jaro khami dai ma mal ni alga mal to khami ale riak semanak mal lang ge mi tai kurunga nigi ge ya ro le gatta pilip palai mata ukku me ko to pilip mati la hatlong mati a hata kimut sikut Kemudian saya nak cerita, saya cuma bertahan cerita. Tahun yang hilang cuma tu, tema. Tahun yang kembali cerita, ubinya suka kerak cuma tu dah terlihat cuma nak tu. Sunak terang dah nak cuma terlihat cuma nak tu tu dah ada lagi. Si kemudian tu kami, tema. Taman na sunap pa ibuni lakat awal na duit sunap pa siku awal taman sunap halun na ngak sumatong na tok awal na wala yumi
1: ilago kakyo ang hajiatin na ilago ni kiso ang hajiatin na halun na yan ni kaya
2: taman na nauya Senua yuak, ramang ngada kuliming miutak tu salah waktu si sinak sauri kud, tapi semua uigunga tu sak sauri awak matok, sinak sauri tu sak sauri lang mikpada. Sinit siapa ni apa sih?
1: Kita pun ampuh ya geoyak pagi, suka beli ya, tantai meyok tok. Ilago kain namu iki yalo nangago piak kami tau tule yago open na nakahayak pala iba macho gabili su gabili yak tay may loktuna.
3: From CBC News, The World This Hour, I'm Neil Herland. The federal government tabled its long-promised Safe Social Media Act Wednesday. It will require social media platforms and chatbots to proactively prevent harm. As Marina von Stackelberg reports, children could be kept away from Facebook and Instagram.
4: We're failing our children. Enough is enough.
5: Culture Minister Mark Miller announcing a bill that would require social media platforms to ban users under the age of 16. But they could get an exemption if they bring in enough safeguards.
4: We need basic protection in place so every child in this country can be safe on platforms they use every day.
5: The law would require social media and AI chatbots to prevent children